0: சத்தியாக லக்கண்ட. சமார சிந்து தினம் ரணில் இல்லையாமே என்ன கூட அப்படி கியான் தினம் ഒറിജിനൽ ആർട്ടിസ്റ്റ് സമാന്തരവ് ഗായനാകരണായിരുന്നു സമാഹാര സിന്ധു ദിനം എങ്ങനെ പിതാക്കളെ ദിനോ പറഞ്ഞു സിന്ധു സമാഹാരായ മീ മുന്നോട്ട് ഇടയ്ക്ക് കവകരണം സിംഗിങ് സ്റ്റൈലൊക്കെ എങ്ങനെ തൊലി ദിനം ഇനി സമാഹാരം എല്ലാവരും എലിയേറ്റ് മത്തുവിന് ഹരിതന ഖറി വേദിക
1: പൊടിയായിട്ട്
0: ചാസ് കദ്ദിന്നിനെ അപ്പൊ ബേ അപ്പി ഗഹാനിനെ അപ്പി ബേക്കറാനിനെ നോക്കിയോ ഹറി ഇതിങ് ഹേമ മിനിസ്സു ഇന്ന് സമാജ ഹേമ മിനിസ്സു ഇന്ന് തനക് ഒരാടെ പെലവിന്നണം ഏകട്ട് ഹറിയണ ആർത്തിക പ്രശ്നം ഹസ്ബൻഡ് വരുന്ന പുലുവാങ് വൈഫ് വരുന്ന പുലുവാങ് തങ്ങ തരുണ വയസ്സ് ദറുവിട്ട് വരുന്ന പുലുവാങ് ഇതി മേ ഹെമോട്ടും ഗായകി ഗായികാവാക്കിനെ ഹീനയാക് ദക്കണ വയസ് ഔർദു വിസ്സേന്തല വയസ് ഔർദു പണാത്തോയാസമ സിന്ധു ഒക്കെ കെമതി കോട്ടസാക് റെക്കോർഡ് കരാണ് റെക്കോർഡ് കരണെങ്കിലും വീഡിയോ ക്ലിപ്പ് ഏനിസാ അഭിവാട് കിയണോ ആസമ സിന്ധു ഒക്കെ കെമതി കോട്ടസാക് വാക്ക് ഫോണിക്ക് റെക്കോർഡ് കല്ല ബിന്ദുവായി ഹത്സിയ ഹയായി തുൻസിയ ഹെട്ട ഹയായി എക്കസിയ ഹെട്ട് ഹായിട്ട് മേ ദാൻ വാട്സ്ആപ്പ് കരാണ് നമ്മക്ക് മാത്രം ബിന്ദുവായി ഹത്സിയ ഹയായി തുൻസിയ ഹെട്ട് ഹയായി എക്കസിയ ഹെട്ട് ആയിട്ട് മേ ദാൻ വാട്സ്ആപ്പ് കരാണ് മുഖാദ് കിയാണ് തറുവാക്ക് വേണോ അതെ എത്തങ് ഹെങ്കിലം ഇന്നോ അത് തീർന്നിവാകെ പറക്കു എന്നിപ്പ നമുക്കത് മേവേനെ കൂട്ട് ലങ്കാവി ഹതർ വട്ടിൻ ദാസ് ഗണനി ദഹാസ് നിമേ ദസ ദഹാസ് ഗണനി ആയതും പത്ത് അപ്പിട്ട് ലഭ്യതയും ആയതും പത്ത് കിലോ മേ കൊലപുറവണ്ണോണിനെ ആകെ ടാലന്റുകൾ റെക്കോർഡ് കല്ല അപ്പിടെ വൺ അറി അനിത് കാരണി ഇതമായി സമാഹാരമായ പൊഡാക്ക് വെടി വളർന്നു വേനവാണി ഏക സിന്ധുവാക്ക് റെക്കോർഡ് കല്ല വേണോ ടിക്കല ഇന്ന കൂടെ ഇതാണ് മേക്ക് മതി വകയില്ല തവയേക്കാക്ക് റെക്കോർഡ് കല്ലതാണ് ഇതോ ഹത്സിയ ഹയായി തുൻസിയ ഹെട്ട് ഹയായി എക്കസിയ ഹെട്ട് ഹയായി.

0: വെല്ലവായ പ്രദേശി ഹെറോയിൻ സഹ ഐസ് മദ്രവ്യ ബെദാഹരിമി നിരത്ത് പ്രധാനത്തും സഹകരുവാൻ തുന്തിനെക്കു പോലീസ് അത്തരംകൂട്ട കിണത്തിബിനവ എക് സഹകരുകളങ്ങ തിബി ഐസ് മദ്രവ്യ ഗ്രാം ദഹതുനക് മേന്മ മദ്രവ്യ ജാവാരമിൻ ഉപയാഗത് ബൗട്ട സഹകരിന് റുപ്യൽ ഹാർലക്ഷ വിസിദാസക മുതലക്ത് സ്വാഗനീമട്ട് പോലീസിയുടെ ഹക്കിവുണ തവത് സഹകരുവാൻ തെതിലുകുളങ്ങ തിബി ഹെറോയിൻ ഗ്രാം നമയക് സ്വാഗന തിബിനവ ഓൺ തനമല്ലുല പ്രദേശേമ പതിഞ്ചു കരുവാൻ ബവായി അപ്പ വാർത്താകരു സന്ധാൻ കലേ അമേരിക്കാവെ വാഷിംഗ്ടൺ ഡി സി നഗരെ പിഹിറ്റി കെനഡി പ്രാസാംഗിക കലാ മധ്യസ്ഥാനെ ഗുണനഗില്ലെ സവികരതിബു ജനാധിപതി ഡൊണാൾഡ് ട്രംപ്കെ നവ് ഇവത്കരിമട്ട് കട്ടിയതു കരുതിബിനവ യാധികരണി ലബാദീതിബു അവസാനദിനെ ദീർഘകരണി ലെസ് കെനഡി മധ്യസ്ഥാനെ പാലനാധികാരി കല ഇല്ലിം ബിൻസുറുവരയാ പ്രതിക്ഷേപകരത്തി പസുബിമകായി ഡൊണാൾഡ് ട്രംപ് സി ദിവന ദുരകാലെ ആരംഭേതി മെമു കലാ മധ്യസ്ഥാനെ പരിണിപാലക മണ്ഡലി ഇവത്കർ എവനൊട്ട് ഉൻഗെ ഹിതവതുൻ പിരിസാക് പത്കരമിൻ എഹി സഭാപതി ത്വേലബാഗത്വ ഇൻപസുവ ഉൻകൊട്ടനഗില്ലെ നമ്മുടെ ട്രംപ്ഗെ നമുത് എകതു കണ്ണു ലഭുവ മെമു നടുതീന്തു ലബാദുൻ എക്സ ജനപദ് ഡിസ്ട്രിക്ട് വിൻസുരു ക്രിസ്റ്റഫർ കൂപ്പ് പ്രകാശകലെ മെമു ജാതിക മധ്യസ്ഥാനെ നമ വെണസ്ക്രീമിട പലയത്തെ അമേരിക്കാനു കോൺഗ്രസ് മണ്ഡലിട പപണക് പവായി മിലങ്ങളക്കണ പ്രവൃത്തി പ്രകാശ് പസ്സൊരു ഹത്തരട്ട്
1: സ്വാധീന പുവത് എസനിൻ ഒബേ ജംഗമ ദുരകഥനേട്ട് കെൻവാ ഗനീമട്ട് ഐ ടി എൻ ന്യൂസ് അലേർട്ട് സിംഹല സേവാവ സക്രിയ കരഗാൻ
2: വബിറ്റെല്ലാം ആർ ജെ ഹിസ്തരക് ITN SLS ടൈപ്പ് കര 2299 SMS കരന്ന
3: വിലാവ് പസുറു തുണായി വിനാടി 4

ആദ്യത്തെ നിർമ്മാപകൻ കെ ഡി കെ ധർമ്മവർദ്ധനൻ. കെ ഡി കെ ധർമ്മവർദ്ധനൻ അത്തരമ പേരാധിനിയ സരസവിയെ രാജകാരി കട്ടയത്തു തന്നെ കാലി പേരാധിനി തുമ്രിസ്ഥാനി ഇതല ദക്ക് ഏക സിധുവിമക്തമായി മെ ഗീതയേറ്റ പാതക വിലാത്തിന് ഓ ദക്കലത്തിനോ തുമ്രിസ്ഥാനി വാടിയല ഇന്ന കുട്ട തുമ്രിസ്ഥാനി ആദ്യം എത്ര വയസ്സക്ക് മനുഷ്യ വാടിയല ഇന്നോ ഏ സ്ഥാനെ പശുക്കറകനെയാണ് വിശ്വവിദ്യാലയ നവയോൻ പെമ്മുതുൻ യുവല മേ മഹാലു മനുഷ്യാവ പശുക്കറകന് ഇതിരിയുടെ ഗമൻ കരണോ കുടിയാക്കിയാട്ടി കുഞ്ചി ഹിരിപ്പത് വർഷാവുകുത്തെ വിലാവെ വെട്ടിനോ മേ കുടിയാട്ടി ഗമൻ കരണ മേ യൗവനയാ സഹ യൗവനിയതിയ മേ മഹാലു മനുഷ്യ തമങ്കെ നെത്യുമവാ ബലാഗിനിസരിനോ ഇത് പാസേ ഓൻ ഏത്തട്ട് നൊപ്പിനെ സീമാവട്ട് ഗമൻ കരണോ കീല ജനനവന്ന് ഹെങ്ങിനെ കൊട്ട് അറ വയസ്സൊക്കെ മനുഷ്യ തമങ് വേദിക്കാവെ ഇതെങ്ങനെയിട്ട് പുട്ടുവേൻ നെഗിറ്റല ഏത്തട്ട് എബിക്കം കരള ബലനോ മേതിനൊക്കെ ഗമൻ മാർഗീയ ഇത് പാസെ ഓ ദിഗ് കൽപ്പന ആവുകിട്ടോ മേ സിദ്ധിയതിയ ബലാഗിനെ കെ ഡി കെ ധർമ്മവർദ്ധന മേ ഗീത രചനാകർ